വായിച്ചത് എന്റെ വീട്ടു മരുമകൾ നാടകം. എഴുത്താക്കം നെല്ലൈ രാജൻ എൻകിര ആർ മാറിയപ്പൻ അവർ. ഇന്നാടകത്തിൽ നടത്തുള്ളവർ മാപ്പിള്ളൈ രാജാവാക എ കന്തൻ ആറുമുഖം, രാജാവിൻ തന്തൈ സത്യമൂർത്തിയാക വി എസ് ബാലദണ്ഡായുധം, രാജാവിൻ തായ സാരദാമ്പാളാക കെ എസ് തില്ലൈറാണി, രാജാവിൻ മനവി വണജാവാക കെ ജാസ്മിൻ, രാജാവിൻ മാമണാർ ഗണപതിയാക പി സെൽവനാഥൻ, രാജാവിൻ മാമിയാർ കല്യാണിയാക ആർ വിജയലക്ഷ്മി, മരുമകൾ മാലിനിയാക എം അൻപരസി ആകിയോർ നടത്തുള്ളனர். അമേപ്പിൽ ഉദവി ദി പത്മപ്രിയ. അമേപ്പ് മയിലാടുതുറை ത സെന്തൽകുമാർ ശ്രീനിവാസ മുരുകൻ ആകിയോർ. ആകാശവാണി പുതുച്ചേരി.